0: This is Ragam 24/7 DTH Indian Classical Music Channel.
1: Ragam 24/7 DTH ഭാരതീയ സംഗീതത്തിന് 24 മണിക്കൂറും ഒരു ചാനൽ. ഇപ്പോൾ ത്യാഗരാജ സ്വാമികൾ രചിച്ച തിരുവൊട്ടിയൂർ പഞ്ചരത്നം കേൾക്കാം. സംഗീത സംവിധാനം ശ്രീ എസ് ആർ മഹാദേവ ശർമ്മ. ആലാപനം സർവശ്രീ ഡോക്ടർ ബി അരുന്ധതി, മദ്രാസ് കെ ബി ചെല്ലപ്പ, പന്തളം വി ഗണേഷ്, ജി സീതാലക്ഷ്മി, എൻ മിനി, എൻ എസ് ലക്ഷ്മി, കെ ഭാമ എന്നിവർ. വയലിൻ ശ്രീ എസ് ആർ മഹാദേവ ശർമ്മ, ശ്രീമതി എസ് ആർ രാജശ്രീ, ശ്രീമതി എസ് പത്മ, ശ്രീ വി വി സുരേഷ്. മൃദംഗം സർവശ്രീ തിരുവനന്തപുരം വി സുരേന്ദ്രൻ, ഡോക്ടർ ജി ബാബു, ചേർത്തല എ കെ രാമചന്ദ്രൻ. ഖടം എസ് ബാലകൃഷ്ണൻ പോറ്റി, പി എൽ സുധീർ. ഗഞ്ചിറ എസ് ശ്രീകാന്ത്. മുഖർശംഖ് കോട്ടയം എസ് മുരളീധരൻ. ആദ്യം സുന്ദരി നിന്നു വർണ്ണിംപ എന്നാരംഭിക്കുന്ന കീർത്തനം കേൾക്കാം. രാഗം ആരഭി മിശ്ര ചാപ്പ് താളം.
2: This is Ragam 24/7 DTH anytime Indian music. Listen to Tiruvottiyur Panjaratnam, music by Shri S R Mahadeva Sharma and sung by Dr B Arundhati, Madras K V Chellappa, Pandalam V Ganesh, G Sita Lakshmi, N Mini, N S Lakshmi and K Bhama. They are accompanied on the violin by Shri S R Mahadeva Sharma, Shrimati S R Rajashree, Shrimati S Padma and Shri V V Suresh. On the mridangam by Tiruvananthapuram Shri V Surendran, Dr G Babu and Chertala Shri A K Ramachandran. On the ghatam by S Balakrishnan Poti and P L Sudhir. On the ganjira by S Shrikant and on the morsing by Kottayam S. Muralidharan. Listen to Sundari Ninnu Varnimpa in the rag Arabi set to Mishra Chaputal.

0: സുന്ദരി നിന്നു വർണ്ണിപ്പ എന്ന കീർത്തനമാണ് കേട്ടത്. രാഗം ആരഭി, മിശ്രചാപ്പ് താളം.
1: യു ആർ ലിസ്ണിംഗ് ടു സുന്ദരി നിന്നു വർണ്ണിപ്പ ഇൻ ദ രാഗ് ആരഭി സെറ്റ് ടു മിശ്രചാപ്പ് താൾ.
0: ഇനി സുന്ദരി നീ ദിവ്യരൂപ എന്നാരംഭിക്കുന്ന കീർത്തനം കേൾക്കാം. രാഗം കല്യാണി, ആദിതാളം.
1: നെക്സ്റ്റ് ഇസ് സുന്ദരി നീ ദിവ്യരൂപ ഇൻ ദ രാഗ് കല്യാണി സെറ്റ് ടു ആദിതാൾ.

0: കല്യാണി രാഗത്തിൽ സുന്ദരി നീ ദിവ്യരൂപ എന്ന കീർത്തനമാണ് കേട്ടത്. ആദ്യ താളം.
1: യു വിൽ ലിസണിംഗ് ടു സുന്ദരി നീ ദിവ്യരൂപ ഇൻ ദ രാഗ കല്യാണി സെറ്റ് ടു ആദ്യ താൾ.
0: ഇനി സുന്ദരി നൻ നിന്ദരിലോ എന്നാരംഭിക്കുന്നു രാഗം ബേഗട രൂപക താളം.
1: നെക്സ്റ്റ് ഇസ് സുന്ദരി നൻ നിന്ദരിലോ ഇൻ ദ രാഗ ബേഗട സെറ്റ് ടു രൂപക താൾ.

0: വേഗടരാഗത്തിൽ സുന്ദരി നൻ നിന്ദരിലോ എന്ന കീർത്തനമാണ് കേട്ടത്. രൂപക താളം.
1: യു വിൽ ലിസ്ണിംഗ് ടു സുന്ദരി നൻ നിന്ദരിലോ ഇൻ ദ രാഗ് ബേഗഡ സെറ്റ് ടു രൂപക താൾ.
0: രാഗം 24/7 DTH. ഭാരതീയ സംഗീതത്തിന് 24 മണിക്കൂറും ഒരു ചാനൽ. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ത്യാഗരാജസ്വാമികൾ രചിച്ച തിരുവൊട്ടിയൂർ പഞ്ചരത്നം. സംഗീത സംവിധാനം ശ്രീ എസ് ആർ മഹാദേവ ശർമ്മ. ആലാപനം സർവശ്രീ ഡോക്ടർ ബി അരുന്ധതി. മദ്രാസ് KB ചെല്ലപ്പ. പന്തളം വി ഗണേഷ്. ജി സീതാലക്ഷ്മി. എൻ മിനി. NS ലക്ഷ്മി. K ഭാമ എന്നിവർ. വയലിൻ ശ്രീ എസ് ആർ മഹാദേവ ശർമ്മ. ശ്രീമതി എസ് ആർ രാജശ്രീ. ശ്രീമതി എസ് പത്മ. ശ്രീ VV സുരേഷ്. മൃദംഗം സർവശ്രീ തിരുവനന്തപുരം വി സുരേന്ദ്രൻ. ഡോക്ടർ ജി ബാബു. ചേർത്തല AK രാമചന്ദ്രൻ. ഖടം എസ് ബാലകൃഷ്ണൻ പോറ്റി. PL സുധീർ. ഗെഞ്ചിറ എസ് ശ്രീകാന്ത്. മുഖർശംഖ് കോട്ടയം എസ് മുരളീധരൻ.

0: ശുദ്ധസാവേരി രാഗത്തിൽ സുന്ദരി നീ തെലുസു കൊണ്ടി എന്ന കീർത്തനമാണ് കേട്ടത്. ആദ്യ താളം.
1: യു ആർ ലിസണിംഗ് ടു സുന്ദരി നീ തെലുസു കൊണ്ടി ഇൻ ദ രാഗ് ശുദ്ധസാവേരി സെറ്റ് ടു ആദ്യ താൾ.
0: അവസാനമായി കന്ന തല്ലി എന്നാരംഭിക്കുന്ന കീർത്തനം കേൾക്കാം. രാഗം സാവേരി ആദ്യ താളം.
1: ദ നെക്സ്റ്റ് ഐറ്റം ഈസ് കന്ന തല്ലി ഇൻ ദ രാഗ് സാവേരി സെറ്റ് ടു ആദിതാൾ.

0: സാവേരി രാഗത്തിൽ കന്നതല്ലി എന്ന കീർത്തനമാണ് കേട്ടത്. ആദ്യ താളം.
1: യു വിൽ ലിസ്ണിംഗ് ടു കന്നതല്ലി ഇൻ ദ രാഗ സാവേരി സെറ്റ് ടു ആദിതാൾ.
0: നിങ്ങൾ ഇതുവരെ കേട്ടത് ത്യാഗരാജസ്വാമികൾ

0: രചിച്ച തിരുവൊട്ടിയൂർ പഞ്ചരത്നം. സംഗീത സംവിധാനം ശ്രീ എസ് ആർ മഹാദേവ ശർമ്മ. ആലാപനം സർവശ്രീ ഡോക്ടർ ബി അരുന്ധതി. മദ്രാസ് കെ ബി ചെല്ലപ്പ. പന്തളം വി ഗണേഷ്. ജി സീതാലക്ഷ്മി, എൻ മിനി, എൻ എസ് ലക്ഷ്മി, കെ ഭാമ എന്നിവർ. വയലിൻ ശ്രീ എസ് ആർ മഹാദേവ ശർമ്മ, ശ്രീമതി എസ് ആർ രാജശ്രീ, ശ്രീമതി എസ് പത്മ, ശ്രീ വി വി സുരേഷ്. മൃദംഗം സർവശ്രീ തിരുവനന്തപുരം വി സുരേന്ദ്രൻ, ഡോക്ടർ ജി ബാബു, ചേർത്തല എ കെ രാമചന്ദ്രൻ. ഖടം എസ് ബാലകൃഷ്ണൻ പോറ്റി, പി എൽ സുധീർ. ഗഞ്ചിറ എസ് ശ്രീകാന്ത്. മുഖർശംഖ് കോട്ടയം എസ് മുരളീധരൻ. ഈ പരിപാടി തയ്യാറാക്കിയത് ആകാശവാണി തിരുവനന്തപുരം നിലയം. രാഗം 24/7 DTH. ഭാരതീയ സംഗീതത്തിന് 24 മണിക്കൂറും ഒരു ചാനൽ.
1: യു ആർ ലിസ്ണിംഗ് ടു തിരുവൊട്ടിയൂർ പഞ്ചരത്നം. മ്യൂസിക് ബൈ ശ്രീ എസ് ആർ മഹാദേവ ശർമ്മ ആൻഡ് സംഗ് ബൈ ഡോക്ടർ ബി അരുന്ധതി. മദ്രാസ് കെ വി ചെല്ലപ്പ. പന്തളം വി ഗണേഷ്. ജി സീതാലക്ഷ്മി, എൻ മിനി, എൻ എസ് ലക്ഷ്മി ആൻഡ് കെ ഭാമ. ദേ ആർ അക്കമ്പനീഡ് ഓൺ ദ വയലിൻ ബൈ ശ്രീ എസ് ആർ മഹാദേവ ശർമ്മ, ശ്രീമതി എസ് ആർ രാജശ്രീ, ശ്രീമതി എസ് പത്മ ആൻഡ് ശ്രീ വി വി സുരേഷ്. ഓൺ ദ മൃദംഗം ബൈ തിരുവനന്തപുരം ശ്രീ വി സുരേന്ദ്രൻ, ഡോക്ടർ ജി ബാബു ആൻഡ് ചേർത്തല ശ്രീ എ കെ രാമചന്ദ്രൻ. ഓൺ ദ ഘടം ബൈ എസ് ബാലകൃഷ്ണൻ പോറ്റി ആൻഡ് പി എൽ സുധീർ. ഓൺ ദ ഗഞ്ചിറ ബൈ എസ് ശ്രീകാന്ത് ആൻഡ് ഓൺ ദ മോർസിംഗ് ബൈ കോട്ടയം എസ് മുരളീധരൻ. ദിസ് പ്രോഗ്രാം വാസ് ബ്രോട്ട് ടു യു ബൈ ആകാശവാണി തിരുവനന്തപുരം. ഫോർ രാഗം 24/7 DTH, എനി ടൈം ഇന്ത്യൻ മ്യൂസിക്.

0: This is Ragam 24/7 DTH Indian Classical Music Channel.
1: Ragam 24/7 DTH ഭാരതീയ സംഗീതത്തിന് 24 മണിക്കൂറും ഒരു ചാനൽ. ഇപ്പോൾ ശ്രീമതി സുഗന്ധ കാളമേഘം അവതരിപ്പിക്കുന്ന സംഗീത കച്ചേരി കേൾക്കാം. വയലിൻ ശ്രീമതി വസന്ത കണ്ണൻ, മൃദംഗം ശ്രീമതി സുമതി രാംമോഹൻ റാവു, ഖടം ശ്രീമതി സുകന്യ രാംഗോപാൽ. മുത്തുസ്വാമി ദീക്ഷിതർ കൃതികൾ കേൾക്കാം. ആദ്യം പവനാത്മജ എന്നാരംഭിക്കുന്നു രാഗം നാട്ട ഖണ്ഡചാപ്പ് താളം.
2: This is Ragam 24/7 DTH, anytime, Indian music. Listen to Carnatic vocal recital by Shrimati Sugandha Kalamegham. She's accompanied on the violin by Shrimati Vasantha Kannan. On the mridangam by Shrimati Sumati Ram Mohan Rao. And on the ghatam by Shrimati Sukanya Ram Gopal. Listen to the compositions of Muthuswami Deekshithar. She begins her vocal recital with the composition Pavanatmaja. In the rag Nata, set to Khandachaputal.

0: പവനാത്മജ എന്ന കീർത്തനമാണ് കേട്ടത്. രാഗം നാട്ട, ഖണ്ഡചാപ്പ് താളം.
1: യു വിൽ ലിസണിംഗ് ടു ദ കോമ്പോസിഷൻ പവനാത്മജ ഇൻ ദ രാഗ് നാട്ട സെറ്റ് ടു ഖണ്ഡചാപ്പ് താൾ.
0: ഇനി രക്തഗണപതിം ഭജേ എന്നാരംഭിക്കുന്നു രാഗം മോഹനം ആദിതാളം.
1: Continuing her vocal recital, she will now present the composition Rekta Ganapadim Bhaje in the rag Mohanam set to Aditaal.

0: രക്തഗണപതിം ഭജേ എന്ന കീർത്തനമാണ് കേട്ടത്. രാഗം മോഹനം, ആദിതാളം.
1: യു വർ ലിസ്ണിംഗ് ടു ദ കമ്പോസിഷൻ രക്തഗണപതിം ഭജേ ഇൻ ദ രാഗ് മോഹനം സെറ്റ് ടു ആദിതാൾ.
0: ഇനി ചിന്തയെ മഹാലിംഗമൂർത്തിം എന്നാരംഭിക്കുന്നു രാഗം പരസ്, ആദിതാളം.
1: Now listen to the composition Chindaye Mahalingamurtim in the rag Paras set to Aditaal.
2: Chind

0: ചിന്തയെ മഹാലിംഗമൂർത്തിം എന്ന കീർത്തനമാണ് കേട്ടത്. രാഗം പരസ് ആദിതാളം.
1: യു വിൽ ലിസ്ണിംഗ് ടു ദ കോമ്പോസിഷൻ ചിന്തയെ മഹാലിംഗമൂർത്തിം ഇൻ ദ രാഗ് പരസ് സെറ്റ് ടു ആദിതാൾ.
0: രാഗം 24/7 DTH ഭാരതീയ സംഗീതത്തിന് 24 മണിക്കൂറും ഒരു ചാനൽ. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ശ്രീമതി സുഗന്ധ കാളമേഘം അവതരിപ്പിക്കുന്ന സംഗീത കച്ചേരി. വയലിൻ ശ്രീമതി വസന്ത കണ്ണൻ, മൃദംഗം ശ്രീമതി സുമതി രാംമോഹൻ റാവു, ഖടം ശ്രീമതി സുകന്യ രാം ഗോപാൽ. ഇനി ശ്രീ സുന്ദരരാജം ഭജേഹം എന്നാരംഭിക്കുന്നു രാഗം കാശി രാമക്രിയ ആദിതാളം.
1: This is Ragam 24/7 DTH anytime Indian music. You are listening to Carnatic vocal recital by Shrimati Sugandha Kalamegham. She is accompanied on the violin by Shrimati Vasanta Kannan, on the mridangam by Shrimati Sumati Ram Mohan Rao, and on the ghatam by Shrimati Sukanya Ram Gopal. Now listen to the composition Shri Sundara Rajam Bhajeham in the rag Kashi Ramakriya set to ആദിതാൾ.

0: ശ്രീ സുന്ദരരാജം ഭജേഹം എന്ന കീർത്തനമാണ് കേട്ടത്. രാഗം കാശി രാമക്രിയ, ആദിതാളം.
1: യു വിൽ ലിസ്ണിംഗ് ടു ദ കോമ്പോസിഷൻ ശ്രീ സുന്ദരരാജം ഭജേഹം ഇൻ ദ രാഗ് കാശി രാമക്രിയ സെറ്റ് ടു ആദിതാൾ.
0: അവസാനമായി ലളിത പരമേശ്വരി എന്നാരംഭിക്കുന്നു രാഗം സുരുട്ടി ആദിതാളം.
1: ശ്രീമതി സുഗന്ധ കാളമേഘം കൺക്ലൂഡ്സ് ഹർ വോക്കൽ റിസൈറ്റൽ വിത്ത് ദ കോമ്പോസിഷൻ ലളിത പരമേശ്വരി ഇൻ ദ രാഗ് സുരുട്ടി സെറ്റ് ടു ആദിതാൾ.

0: ലളിതാ പരമേശ്വരി എന്ന കീർത്തനമാണ് കേട്ടത്. രാഗം സുരുട്ടി, ആദിതാളം.
1: യു വിൽ ലിസണിംഗ് ടു ദ കോമ്പോസിഷൻ ലളിതാ പരമേശ്വരി ഇൻ ദ രാഗ് സുരുട്ടി സെറ്റ് ടു ആദിതാൾ.
0: നിങ്ങൾ ഇതുവരെ കേട്ടത് ശ്രീമതി സുഗന്ധ കാളമേഘം അവതരിപ്പിച്ച സംഗീത കച്ചേരി. വയലിൻ ശ്രീമതി വസന്ത കണ്ണൻ. മൃദംഗം ശ്രീമതി സുമതി രാംമോഹൻ റാവു. ഖടം ശ്രീമതി സുകന്യ രാം ഗോപാൽ. ഈ പരിപാടി തയ്യാറാക്കിയത് ആകാശവാണി തിരുവനന്തപുരം നിലയം. രാഗം 24/7 DTH. ഭാരതീയ സംഗീതത്തിന് 24 മണിക്കൂറും ഒരു ചാനൽ.
1: യു വിൽ ലിസണിംഗ് ടു കർണാട്ടിക് വോക്കൽ റിസൈറ്റൽ ബൈ ശ്രീമതി സുഗന്ധ കാളമേഘം. അക്കംപനിയിങ് ആർട്ടിസ്റ്റ് വൈ ശ്രീമതി വസന്ത കണ്ണൻ ഓൺ ദ വയലിൻ, ശ്രീമതി സുമതി രാംമോഹൻ റാവു ഓൺ ദ മൃദംഗം, ആൻഡ് ശ്രീമതി സുകന്യ രാം ഗോപാൽ ഓൺ ദ ഘട്ടം. This program was brought to you by
0: Agashavani
1: Thiruvananthapuram for Ragam 24/7 DTH anytime Indian music.

0: This is Ragam 24/7 DTH Indian Classical Music Channel.
1: ഇപ്പോൾ ഒരുമനയൂർ ഒക്കെ ഗോപിയുടെ നാഗസ്വര കച്ചേരി കേൾക്കാം. കൂടെ വായിച്ചത് ഒക്കെ സുബ്രഹ്മണ്യൻ. വി ജി വേണുഗോപാൽ തവിൽ. നവ് വി ബ്രിങ് യു എ നാഗസ്വരം റിസൈറ്റൽ ബൈ ഒരുമനയൂർ ഒക്കെ ഗോപി. ഹി ഈസ് അക്കമ്പനിഡ് ബൈ ഒക്കെ സുബ്രഹ്മണ്യൻ. വി ജി വേണുഗോപാൽ ഓൺ തവിൽ. സിദ്ധിവിനായകം മോഹന കല്യാണ രാഗത്തിൽ മുത്തയ്യ ഭാഗവതരുടെ കൃതി ആദിത്താളം. First composition is Siddhi Vinayagam in Mohana Kalyani Ragam, composition by Muthaiya Bhagavathar, Adithalam.

വേണുഗാനലോചനി, കേദാരഗൗളരാഗം, രൂപകതാളം, ത്യാഗരാജകൃതി. നെക്സ്റ്റ് ഈസ് വേണുഗാനലോചനി, കേദാരഗൗളരാഗം, രൂപകതാളം, കോമ്പോസിഷൻ ബൈ ത്യാഗരാജകൃതി.

നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഒരുമനയൂർ ഒ കെ ഗോപിയുടെ നാഗസ്വര കച്ചേരി. കൂടെ വായിച്ചത് ഒ കെ സുബ്രഹ്മണ്യൻ. വി ജി വേണുഗോപാൽ തവിൽ. യു ആർ ലിസണിംഗ് ടു എ നാഗസ്വര റിസൈറ്റൽ ബൈ ഒ കെ ഗോപി. ഹി ഈസ് അക്കമ്പനീഡ് ബൈ ഒ കെ സുബ്രഹ്മണ്യൻ. വി ജി വേണുഗോപാൽ ഓൺ തവിൽ. ശ്രീകൃഷ്ണം ഭജമാനസ തോടിരാഗം ആദിത്താളം മുത്തുസ്വാമി ദീക്ഷിതർ കൃതി. നെക്സ്റ്റ് ഇസ് ശ്രീകൃഷ്ണം ഭജമാനസ ഇൻ തോടിരാഗ ആദിത്താള ആൻഡ് composed by Muthuswami Dikshitar.

നിങ്ങൾ ഇതുവരെ കേട്ടത് ഒരുമനയൂർ ഒ കെ ഗോപിയുടെ നാഗസ്വര കച്ചേരി. കൂടെ വായിച്ചത് ഒ കെ സുബ്രഹ്മണ്യൻ, വി ജി വേണുഗോപാൽ തവിൽ. യു ആർ ലിസണിംഗ് ടു എ നാഗസ്വര റിസൈറ്റൽ ബൈ ഒരുമനയൂർ ഒ കെ ഗോപി. ഹിസ് കോ ആർട്ടിസ്റ്റ് വാസ് ഒ കെ സുബ്രഹ്മണ്യൻ ആൻഡ് ഓൺ തവിൽ വി ജി വേണുഗോപാൽ. രാഗം ഡി ടി എച്ച് ചാനലിനു വേണ്ടി ഈ പരിപാടി തയ്യാറാക്കിയത് ആകാശവാണി തൃശൂർ നിലയം. ദിസ് പ്രോഗ്രാം വാസ് ദ കോൺട്രിബ്യൂഷൻ ഓഫ് തൃശൂർ സ്റ്റേഷൻ ഓഫ് ഓൾ ഇന്ത്യ റേഡിയോ ഫോർ രാഗം 24x7 DTH ചാനൽ. എനി ടൈം ഇന്ത്യൻ മ്യൂസിക്.